സർവധർമ്മ പരിരക്ഷണ ധുരന്ധരുണ്ട്, സകല പാപ ശിക്ഷണ ദക്ഷുണ്ട്, ചണ്ഡതര ദണ്ഡധര ബാഹുമണ്ഡിത വിഗ്രഹമുണ്ട്, നിഖില ചരാചര ജീവപ്രാണ നിർമൂലനാ നിയമുണ്ട്.